ഹമകശ്വരും ബിങ്കണ്ടു എവരെങ്കെ ഹർഷിതക്കും ഉണികുരാ ഇച്ചെ തിമനു റസ്കലാങ്കെ ദിനുവടുകെ വമേ അതി തിമനു റസ്കലാങ്കെ ഹദ്രത്ഗ മുരിഹാ ഇച്ചെ റക്കാ കുറാ ഫുതിവേ.

തക്വാവരിന്ന സ്വർഗെ ദുരുനൂം ഹിസാബക്ക ഖൈര കുറബാനത്തെ അതി അംഗവാനത്തെ മീഥ്യ ബാമിഹുന്ന വാദു കുറവാ കന്തക്കെ ഇഖം ഒതി അള്ളാഹുഗെ ഹദ്രത ഗിന ഗിനെ രുജു ആവ അതി എഖലാംഗെ അഹദ തക്ക റക്കാ തെരുവാ ഖൊമ്മ മീഹ കശെ.

വി മീഹും എവരെങ്കിൽ ദരിം ഈമാം ഉമായകു എവരെന്ന തബഅവും എവരെങ്കിൽ ദരിം വസ്തിമൻ റസ്കലാംഗെ എവരെന്ന ഇദ്ദര ജാഗ സ്വർഗേഗ ലബ്വാ ഹുസീമേ അത് എവരെങ്കിൽ അമലകും എവ്വ സിച്ച തിമൻ റസ്കലാംഗെ മുഞ്ഞന്നു കുറവ്വാ ഹുസീമേ കൊമ്മ മീഹ കീവിസ് എ മീഹകു ഹോദി അമലക ഖണ്ഡ അളുവാ ഫാവാ ജസാ ദിബേനേ മീഹകേ.

ഹമകശ്വരും ബിങ്കണ്ടു എവരെങ്കെ ഹർഷിതക്കും ഉണികുരാ ഇച്ചെ തിമനു റസ്കലാങ്കെ ദേനുവടുകെങ്കമേ അതി തിമനു റസ്കലാങ്കെ ഹദ്രത്ഗ മുരിഹാ ഇച്ചെ റക്കാ കുറാ ഫുതിവേ.

0: യർജിഉൻ. അദി തിമൻ റസ്കലാംഗെ ഇരാദ കുറവാ നമ എവരെ തിബിത തിബ്ബ എവരെങ്കെ സിഫ ബദലു കുറവാ ഫീമുഹെ ഫഹെ എഹിന്ദു കുറിയ ദ്യുമക്കവ്വെസ് അദി ഫഹം എമുരി ഔമക്കവ്വെസ് എവരെന്നക കുളദാന വെഗണെന്നുവേ. وَمَن نُعَمِّرْهُ نُنَكِّسْهُ فِي الْخَلْقِ أَفَلَا يَعْقِلُونَ. تِمَن رَسْكَلَانْگِ اَمِيهِگِ عُمُرُ دِگُ كُرَوَّا مِيهَاگِ كَنْتَ هِدَّوِ هِدَّوُ مُگَا اِكَلُ كُلُنْ جَسَّوَا حُشِيمِ اِبَهِ آرِ بَارِنِ گُتُگَا فَشِگِنْ عَيْسِ زُوَانْكَ مُگِ دَوْرُ نِمِ എമ്മെ ഫഹും ആരെ ബാരെന്നെ മീഹകു കമുഗാ ലവ്വാ ഹുഷീമെ ഫഹെ ഏവരെ നുവിസ്നനീ ഹെയ്യെ. വമാ അല്ലംനാഹു ശിഅ്ര വമാ യംബഗീല ഇൻ ഹുവ ഇല്ലാ ദിക്റു വഖുർആനു മുബീൻ. അദി തിമൻ റസ്കലാംഗെ എക്കലേഗെ ഫാന ലെങ് ഉങ്കന്നവേ നുദെവമെ. അതി എക്കലേഗെ ഫാനു എക്കമക എക്കശീഗെനെവ്വെസ് നുവേ. എയി ഹദാങ്കൊ ദെനിവി ഫൊതെ കമുഗയ്യായി ബയാം വെഗെംവാ ഖുർആൻ കമുഗാ മെനുവീ നുവേ. ലിയുൻസിറ മൻ കാന ഹയ്യൻ വയഹിഖ് قال القول على الكافرين اي
1: ديريحوري كمغاوا ميحك انزار كوربو متك ادي كافرونگه مچ عذابوگه بسفلو حقو ومتك.